0: അംഗാദീ ഉംഗന്നാദീ മുണിഫോയ് ഫിലുവാ ദിനുമുഗ
1: തെതുവരി കമ്മായകു
0: എക്വരി കമ്മായകു
1: ഏറുവെസ് മിഹാറുവെസ് റയിതുന്നായകു റയിതുന്ന എമ്മിഗാതുഗ ദിവഹരാജ്യകെ അടു
0: എങ്ങാ സതർസ്തേക സാളിസ് നുവെ കിലോ ഹേർട്സ് മീഡിയം വേവ് അഡ്ഡി ഹനുവെ മെഗാ ഹേർട്സ് എഫ് എം ബാൻഡ്

ഹമകശവരം മണിതിക്കും തിമൻ റസ്കലാംഗ ഇൻസാനാ ഹെദ്ദവികം എ ഇൻസാനാ നേങ്ങിനിയേ ഫഹ എഹാരും ഏനാവനി ഫാളുവെ ഭയാവെഗംബ ദെകൊളുവെരിയക്കംഗേ.